0: ശശി പ്രധാന ലേഖം കുമാർ ഗുണ്ടർട്ടൻ സഹോദരി
1: സമാജവാദി പക്ഷി മൈതിനേതമായി അത് ഹൈറ്റ് പിടിയെ മുഴുതേണ്ടി എനിസാപി ഇതാമ പാതിരിവ മേലട്ടെ ധനപതി പക്ഷവട ധനപതി ഗുബ്ബയങ്ങട അലുത്തൻ റിംഗപ് പക്ഷവട കൊല്ലാമ്പ അഗനഗരെ ഇതില കിയനവ സമാജവാദി ബലപരത്വ സമാജവാദി ജയഗ്രാണി പിടിമത അപേക്ഷാവ അവസന്നേ മേലട്ടെ കംകരു പന്തിയട ഏ സന്ദാ നായകത്വന പക്ഷ്യ നവത നവതത് നവത സംവിധാന വിമിങ് അത കൊളംബ കംകരുവണ്ട് രടപുര കംകരുവ ആമന്ത്രണി കരണു ദെൻ അപ്പി മീമ കഥാ കരദ്ദി ഒബ ദന്നവ മേരട്ടെ ആണ്ടു കരണ പക്ഷ്യ ജനതാ വിമുക്തി പേരമുന്ന പുംബഗത്ത് പക്ഷ്യ ജാതിക ജനബല വേഗയ രടപുര രടപുര തെൻ വിസിയക് പൊളക ലഗല അത കംകരു ദിനേ സമരണം അത വിസിയക് പൊളകട ഗാൽ വെണ്ണ സിത്തവലാ തീന വൈകൊള്ളുണ്ട് ജാത്യന്തര കംകരു ദിനേ സമരം മുകളതുമേ മാർക്സ് ഔകെ ഹമ കൃതികമ ഇസ്രാലിവ സടൻ പാഠ്യ സകല ദേശവാസി നിർദ്ധനേണി എക്വാ ഉകിലകിവ മാർക്സ് കീലനേ ഒ ഒക്ക സകല ദേശവാസി നിർദ്ധനേണി വിശേക് പുൽകട എക്വാ ഉകില ദ മേഘുള്ളോ മേഘുള്ളോ ദ മേക ഹദാഗിന ദ കംകരു പന്തിയ ഏക മസ്ത്യസ്ഥാണ്ട കതു കരണ്ടോ കംകരു പന്തി ജാതിക വശം കേതനട കതു കരണ്ടോ കംകരു പന്തി ജാതിക വശം ജാത്യന്തര വശം കേതനട കതു കരണ്ടോ ഏകദ മാ മാർക്സ് കീവേ മേഘുള്ളോ വിശേക് പുൽകട കതു കുല മൊക്കടത് മേ മുഖദ് രഹസ അത ജനതാ വിമുക്തി പരമുണ അതുലേ ദിസ്ട്രിക്ട് സംവിധാനമുള്ള ആസന സംവിധാനമുള്ള പ്രശ്ന ഹണ്ണപ്പെടങ്ങനെ തീരുവാ